വായിച്ചു പോലെ ഓരോ പൈസ ഇടും മൂന്നെണ്ണത്തിന് ഞാൻ എന്റെ കുറവേ ഉള്ളൂ. കൊടുത്തിടാക്കാൻ മറ്റൊന്നും വേണോ? കൊണ്ടോ? പിന്നെ എന്താ വേണ്ടതെന്ന് വെച്ചാ പറ.